സൂറെ ത്വാഹ. ഷ്പാളസമ സിപാറ ആയത് നമ്പർ 40. സൂറെ ത്വാഹ ഷ്പാളസമ സിപാറ ആയത് നമ്പർ 40. അല്ലാഹു